0: മേബലാവേ, അഹസ് വലാകുലിം പർവ്വതയേതോ സമഹാര പ്രദേശവളുടെ
1: ഗംഗോത്ര തത്വങ്ങത്തിയലാതേനോ
0: മേബലാവേ വഹിനോ ഈ വഗേമ തമായി ഹരിത് അനിക് പെത്തിങ് കാലുകുദ്യ ഡിപ്പാർട്ട്മെന്റ് കിയനോ നാവികയന്റ് മാൽവല്ലണ്ടേ മേനകൊണ്ട് പരിസ്സം വെന്ന കിയ ഹരിത് ഏ വഗേ കാലുകുണേ വിപര്യാസ്യാൻ സിദ്ധുവിമിൻ തിയനോ കോമ നമുത്ത് ദിവേനിട്ട് ഈശാന ദിശ ബംഗാള ബൊക്കെ അന്തമൻ മുഹുദ് പ്രദേശി ആശ്രിതമായി കരകമിൻ കരകമിൻ തിയന്നെ പ്രതിഫലതമായി ഒയാപ്പിട്ട് ഓ ഏ നിസ കാലകുന്ദി അധിപാർത്തമെന്ന് തൂക്കിയോ ബസ്നാഹിർ സബർഗമുസ വയമ ഫലാത്ര ഗാല മാത്ര ഹനൂറ് നൂറിലി ദിശ്വിക് വെസി സഹിത് അകുണു തത്വം എത്തിയെന്ന് പോലും ഗിഗുറും സഹിത് വെസി എത്തിയെന്ന് പോലും വിലാവകട്ട് മിരുമിട്ട് സീയ ഇക്മോപ്പു പരിസംഗ്വെന്ന സമഹാര ജലപോഷക പ്രദേശങ്ങളുടെ വെസ വെസാമ പല്ലഹ ഇന്നായിട്ട് ഗംഗാദിപസ ജലാശ്വദിപസ ഇന്ന ഉപ പരിസമെങ്ങിന്ന് මේ තත්ත්වික පහවලායනකම් පරිස්සම් වෙන්න කියන තමා තියෙන්නේ.
1: ඒක තුම වෙන්නේ දැන් ගෙවුණු පැය කිහිපේ වැඩිම වර්ෂාවපතනේ කෑගල්ලේ මාලිබඩ දිස්ත්‍රික්කේ මාලිබඩ ප්‍රදේශයට තමයි ඇති වෙලා තියෙන්නේ. ඉතින් වැඩිම වර්ෂාවපතනෙත් එක්ක දැන් ටික ටික වැස්සත් වැඩි වෙනවා වගේ එකක් තමයි තියෙන්නේ නේද?
0: අදත් ටිකක් වහිනවා වගේ තත්ත්වයක් තියෙන්නේ. කොහොමත් වහි.
1: අහහ.
0: ඔබ පරිස්සම් වෙන්න.
1: හරි.
0: අපිට මැසේජ් කරපු කීප දෙනෙක් ඉන්නවා.
1: මේ වෙලාව අපි මතක් කරන්න ඕනේ අපි දෙන වහගෙන ඉන්න ගම ජය මම මැසේජ් එකක් දාලා තියෙනවා උදව් අද දවස වාසනාවන්ත දවසක් වේවා කියලා ප්‍රෝග්‍රෑම් එකේ ඉන්න විට කිසිම බාලාවක් දැනෙන්නේ නැහැ අනේ කියලා තියෙනවා මම ස්තෝති සින්දුකට අපි එකතු කරගන්න කටාවේ ඩක්කොඩි බේකරිගේ කට්ටිය ලොකු බොස් ඉන්න උපුල් පොඩි බොස් වරුණ ලක්ෂ්මී මිස් මදුසංක ජගත් ඉන්නවා ජය මම තමයි වෙනද වගේ ආදරෙන් මැසේජ් එකක් දාලා තියෙන්නේ විනීත ඔයාව හරිම ආදරෙන් එකතු කරගන්නවා මේ ඇහෙන සින්දුවට ඒ වගේම තව කෙනෙක් ඉන්නවා අපිව එකතු කරගන්න ලස්සන සින්දුවක් අහන්න പൊരമടുലിംഗ് തമൈ മധു കേട്ടിനെ മെസ്സേജ് തീയേ പിയാലിന്നു ഡിലക്ഷി ഭവന്ത് ഡിനേശ് മധു ഇവകേ മെഹമോ മേക്കത്ത് കിടക്കുന്നു അപ്പൊ മെസ്സിന്ദ് ഹമോ

0: റൈറ്റ് മേഘിത്യത്ത് പോട്ട് ഹണ് ഇട കട വെങ്കർല ആപിട്ട്
1: യന്ന
0: കലങ്ങ അപിട മെസ്സേജ് കറുപോ കി യാലു കി ബദരെ കിന്ന അപി ഏഗനത് കി ആഗന മേമു
1: നോരിൻ സഞ്ജീവ അപിട കഥാ കരോ അവാരി മാദരെ എകതു കര ഗന്നവ ഈ വഗമ കലുതര ദർശനി ഓവത് എകതു കര ഗന്ന ഓണി വാസദവന്ത ലസന ദവസ കേല തിന 18 വങ്ങു അപി തഹഗന ഇന്നുമ അനുരഗമ അനുലാവതി ഓവത് എകതു കര ഗന്നവ ഇലങ്ങട പൗല ഹമോമത് എക്കമ അബവ സംബന്ധ കര ഗന്ന കില തിന നാഗട ലലനി ഓവത് എകതു കര ഗന്നൻ ഇട പസ്സേ അപിട ഇന്നുമ കുമാരി എരബുദുകൊല്ല എവഗിയമ സുബദഹവല കേല തിനുമ സ്നേഹ അമ്മ സുജിത അക്ക ഇന്നുമ സ്വപ്ന അയ്യ സകുൻ മേ ഹമോമത് എകതു കര ഗന്നവ ഇട പസ്സേ അയബവ ലക്കണ അത സദ്ദന മഹഗന അപി വെഡ കേല തിനു അശോകായൻ വർക്സ് എകേ തമ അപി വഹഗന ഇന്ന എതിന ഇന്ന ഹമോമ അപി എകതു കര ഗന്നവ മേ അഹന സിന്ദുവട മമത് തഹന ലക്കണ കെസ്ബേവിൻ പുഷ്പ തമയ മെസ്സേജ് എക ദാല തിയനെ ഇട പസ്സേ ഓല ദന്നവ ഹരിമാതരൻ അഹഗന ഇന്നുവ കേല തിനുവ അകുരസ്സ യഹൻ മുലെ സുജീവായ വഗിമ പൗല ഹമോമത് ഇന്നുവ കേല തിനുവ ගිනිගත්තෙන් තැපල් කාර්යාලය මේ වලේ මේ වෙලාවේ කාර්ය මණ්ඩලෙත් එකතු කරගෙන අපි හමු මේ ලස්සන සින්දුව
0: රයිට් එහෙනම් අපිට යන්න අවසරයි මේ ගීතයත් ඔබට අහන්න ඉඩකඩ වෙන් කරලා අවසානයේ මතක් කරන්න ඕන අපිට ඇස් දෙකේ පොඩි හරි ගැටලුවක් ඇවිල්ලා තියෙනවා හරිද ඔබට දුර වේන්නේ නැතුව ළඟ වේන්නේ නැතුව
1: අඳුර
0: වැටුණා කන්නඩියක් ඕන වුණා නම් නිකන් ඇහි යම්මාකාරක ආබාධයක් හරි ඔබට මතුවලා තියෙනවා ඉක්මනට බෑනේ මෙන්න මෙතෙන්න
1: රොබර්ට් ගුණරත්න මාමත කොස්සොත් බත්තර මුල ආදනෝ ලෙස්ටෙක් යයි හොස්පිටල් එක තියෙන එතන කියලා ඔයාලට මම ෆෝන් නම්බර් එක මතක් කරන්නම් යන්න කලින් 0778478478 මේ කිනේ ෆෝන් නම්බර් එකට කෝල් එකක් දීලා වෙලාවක් වෙන් කරගෙන ආයෙත් යන්න පුළුවන් ලෙස්ටෙක් යයි හොස්පිටල් එකට
0: සමහර වෙලාවට වැඩ කරන්න ගියපුවා වැඩ කරන තැන ඔයාලා වැඩි ස්මාර්ට් කෙනෙක් හම්බුනහම
1: ඔකද වෙන්නේ
0: ඔව් එයාත් එක්ක වැඩ කරන්න එහෙම අයංගෙන්
1: ඉගෙන ගන්නනේ
0: අනිවාර්යයෙන්ම ඔබට ඉගෙන ගන්න ගොඩාක් දේවල් තියෙනවා රයිට් එහෙනම් අපි යනවා මන්දසු
1: මට ඉන්න මම යෂෝ
0: වහිනා එළියට පහළට වහිනකොට පරිස්සමෙන් නේද

0: ഹസ്സും സമീർ അധ്യക്ഷനാക്ക
1: അട്ട ഹിതന്നേ പൂജനം ആകുകന
2: തത്യം ഹിതനോ ഏ മന്ദന്നേ തീയനിമി മുണാത് സിദ്ധ വെന്നിക്കേ
1: പേക്കുള്ള ഹെസറുണയിതന്ന മടക്കുന്നേ മാകി കൈമരുതില നേ വകി
3: രാത്രി
0: അട്ട് ഐ ടി എൻ പറഞ്ഞ

0: അഞ്ജുല എത്തണം മിഹിരി ലസ്സന്റെ ഗാനാകര ദൻ ലതാ മങ്കേഷ്കാർഗെ അപ്പി വോയിസ് ടെക്നിക്സ് സിന്ധു വെലു ലസ്സന എക്കനയാ വെസ്റ്റേൺ വിബ്രാഡോ എക്കട വെടിയ ഈസ്റ്റേൺ വിബ്രാഡോ ഒക്കെ യൂസ് കരണ യാകെ ലസ്സന മീൻസ് തീന ലെഗാഡോ തീന ഹരിമ ലസ്സന ടെക്നിക്സ് പാവിച്ചു കളിക്കുന്ന സിന്ധു ഒയാത്ത ലസ്സന്റെ ഗാനാകര എത്ര സാധാരണ ഇഷ്ടകര സഹ മട്ട ഇഷ്ടം തോപ്പുഡക്ക് ഓകെ വോളിയൂം മേഘ അപ്പുനാണ് ഓകെ ദക്ഷതാവേ തവതോട്ട് പിന്നെ അനുകൂലം തേക്കണിസാ മേ അപ്പി എങ്ങനെ ശലഗ്രമത്തില
1: വിശാർദ ദിലീപ്
2: അഞ്ചുലോട്ട് മങ്ങിത്താനെ വോല്യൂം അപ്പ് കരണക്കിനൊക്കെ തേരും മറ്റ പേരിന് പൊഡക് ആ മൈക്ക് ദുരസ്കരിക്കണ ക്യൂവ മങ്ങിത്തന വോല്യൂമേക്ക് വാട്ട ഹിത്തന വിധിയായിട്ട് ആ ഹയ്യം ക്യൂവൊക്കെ അല്ല അപ്പൊ ഹിത്തുമു ഈലങ്ങ വാട്ട വലുതീ അവിടെപ്പെട്ട ലങ്കറിലെ വോയിസൊക്കെ ഗണ്ണ പോലും വന്നാൽ മുഖ ദേഖായി അപ്പി തത്തരം അറിയിക്കുക തവ പറക്കിയും അല്ലായു ഇത് മങ്ങിത്തന ആകെ ഹൊന്ത പിച്ചിങ് തിബ ഓവറോൾ മലയാകത്ത ഗുഡ് ബ്രീതിങ് ടെക്നിക്സ് വോല്യൂം ലെവൽ ഈസ് ഗുഡ് ഈ ഒക്കെ മറ്റേ ഹൊന്തായി ഒന്നും തനക്ക് തീയണോ മങ്ങിത്തന ആകട്ട് ഹൊന്ത തരംഗം പുലങ്കിലിസ്റ്റ്
3: താങ്ക് യു
4: ഗോൾഡൻ വോയിസ്

0: ഇവനിങ് ഫൈവേക്ക് ഉണ്ണാപ്പി ഹൗസ് ഹൈ പേടാ തവിലതിയെന്നെ വിക്മന്റെ കഥകളാണോ അവിടെ അന്നത്തിയനോ കലവെള്ളിട്ട് തക്കാളി തക്കാളി തക്കാളി വെട്ടിക്കിറക്കലെ അന്നത്തോടെ
1: ഞാൻ
0: കളി അതൊക്കെ അതെങ്ങ് ക്യാമറയില ഹതാകണ്ട് മഹൻസീന കട്ടിയ ഗൃഹിണിയോ മേവേലാവേ സൂദാനം വരാ യുദ്ധവാകെ ഉയർന്ന പടങ്കാണ് മേ ടൈമേക്ക് ഇന്നലെ ഉയർന്ന പടങ്കാത്തിനെത്താൻ
1: കണ്ണേ
0: ഉയർന്ന കലവലിട്ട് ലാസ്റ്റിനായിട്ട് അപ്പൊ കിയാന്നെ വിജയ നിഷ്പാദന ഗെതിര തീരുന്നതിൽ ബലാന്ന് നെത്താൻ ഹസ്ബൻഡ് കോല്ലാതിയിൽ കിയാന്ന് അറാങ് എന്നെ മേനെ മേവാ മേവാ ഇവരായി ലുനു പകട്ടിക്ക് ഇവരായി വിജയ ലുനു പകട്ടാക്കിയെന്ന് വിജയ കാഹക്കൂട്ട് പകട്ടാക്കിയെന്ന് നിരസ് കൂട്ട് പകട്ടാക്കിയെന്ന് ഒക്കെ നമ്മ ബലകാന്ന് വിജയ നമത്തേക്ക്
1: അനുകരണ നിഷ്പാദന.

0: സന്ധ്യത്താരാ.
1: ഒബിന്നി മാനവീയ പ്രേമിയ സുന്ദരാത്മക വ്യമെന്ന് ലഖാൻഡ് സതതിയ ദഹര അഹക്കന മിക്കാൻ ഒബട അനുഗ്രാഹക ദായകത്തെ ഒബട ലബാത്തേന എൻ എൽ പി കാന ജീവിതത്തെ സഹനേട്ട വാസനാവി ആശീർവാദിക്കനെ ജ്യോതികൾ ഉത്തരയും മണ്ഡലയ മേയോറുദ്ധ മേവന വിറ്റ് ദഹത്തൊണ്ണ സ്വപ്രി ത്യാഗലാഭ്യ മഹജന സമ്പതലൊത്തരയൻ വിത്തറാക് ബിഹിക്കറന്നിട്ട് എൻ എൽ ബി വിത്തറ്റ ഹക്കിയാവ ലഭ്യ തെപ്പനവ റുപ്യാൽ ദെക്കോട്ടി തിസ് ദലക്ഷേക്കട്ട് അധിക സുപരി ത്യാഗ വാസനാവന്തയ ദങ്കുട്ടു പ്രദേശി ജി എം ശരത്കുമാർ മഹത്താകെ ടിക്കറ്റ് പത്കൊണ്ണിൻ ബിഹിക്കറന്നിട്ടാത് ജാതികളൊത്തരായി മണ്ഡലേട്ട് ഹെക്കിയാവലപ്പുണ ഏ വിതറക്നവേ പുറത്തു പരിധി ആയമത് കോട്ടി ദിക്കക സുപരി ത്യാഗ് ലക്ഷോ ബെസിപ്പഹെ പ്രഥമ ത്യാഗ് ലക്ഷയെ ത്യാഗി സമുഖൻ അനുകുത് സെസു ത്യാഗ് ഒബട്ട ലബാദിന മഹജന സമ്പത്ത് ലൊത്തരയ്യ ദൻ ഒബട്ടാത് റുപ്യാൽ ഹത്തലിഹാക് പമനക്ക മിലതേ ഗാന്ന പുളുവൻകമ തേനവ ജീവിതേ സഹനയേട്ട വാസനാവേ ആശീർവാദയ ജാതിക ലൊത്തരൈ മണ്ഡലയ സന്തതിയ ധാര വെനുവെൻ അനുഗ്രഹക ദായകത്തെ ലബാ ദെമിൻ അപ്പിത്ത കേന്നവ മാർക്സ്വെൻ ഹോൾഡിംഗ്സ് ഒബ ദന്നോദ ഡോമാ കലൽ സോട്ട യാന്ത്രേ ഗാന കലുവാട്ട തനകൊലാട്ട ഇവാത് കരന സുപിരി വെടക്കാരയ നവീന എ ഐ താക്ഷണയൻ ബലകാനു ലങ്കാവേ അങ്ക എക്കേ കലസോട്ട യന്ത്ര ഡോമാ കലസോട്ട സ്വയംക്രിയവ കൊട്ടാ നിമക്കരണലാത് സഹൽവല എത്തി കലുവാട്ട അവപഹ അട്ട ഇവാത് കര അസ്വന്നിട്ട് വെടി വട്ടിനാകമക് എക്കറാന്ന് നവീന ജപ്പാൻ താക്ഷണയൻ യുദ്ധ ക്യാമറ പദ്ധതിയക്കിൻ സമന്വിത ഇഹലമ കാര്യക്ഷമതാവ്യാക് ലഭാതിന് കലസോട്ട യന്ത്രാക് മിലതീ കനീമിട്ട് മാർക്സ്പെൻ ഹോൾഡിംഗ്സ് വെത്ത എന്ന ധനുപകെ അവശ്യതാവേട്ട അണുവ സെത്തെങ്കിൽ ലെസ തോറാ ഗനീം കരാന്ന് പുലവാന്ന് ഒബട്ട വസരക വകകീമക് സഹ അലവിയൻ പശു സേവാവാക് വെടി വിസ്തര ധനകണ്ണ് കഥാ കരാന്ന് പ്രധാന ശാഖാവട്ട് മെന്ന് നമ്പേക്ക് ബിന്ദുവായി എക്കായി എക്കായി ഹത്തായി ഹൈസിയ ഹത്ത നവയായി പാൻസിയ ഹത്ത നവയ
2: മാനവീയ പ്രേമേ സൗന്ദര്യാത്മക വ്യമന സന്ധതിയ ദഹര
1: മാനവീയ പ്രേമിയെ സൗന്ദര്യാത്മക വ്യമന സന്തതിയ ദഹാര് അതിന് ബണ്ടാസിനെ സംഗീതോത്കൃത ഗായനാകരണമ സാമാന്യ നവിട മേ കാന്താവകെ നം എഹന വിധിയായിട്ട് ഹാഗില്ല വടാത് ഹൃദയാംഗമ വടാത് ആദരണീയ തമംഗേമ കില അപ്പൊ ആദരീകരണകൂടെ തമംഗേമ നമ്മളി ആമന്ത്രണീകരണ അപ്പൊ പെമ്പതാട്ട പെമ്പത്തിയായിട്ട് ഇവ ധന്യത് അപ്പി വിതറ ഇവ ആന്തോനന്നെത് അപ്പി അപ്പി വിതറ ഈ വകയെ നമുക്ക് വേണ്ടിട്ട് പബലു നഗേ
3: മേ ഗീതയ റൺ ബണ്ട സെനവിരത്ന ഗീ പദരചകയാവിസിൻ മട്ട എന്നെ നീതിജ്ഞ തുമാവിസിൻ കിയനേക ഗീ പദരചകയാവിസിൻ കരണല്ലാത് പബദിൻലത് അതിശയ മണറാം ഗീതയ മേ ഗീതയ വിയോഗയെ പാപോച്ചാരണയാ വിധേയത്ത് അപ്പിട്ട ഹതുനാകണ്ട പുളുവാ മേ ഹറി ഹറി പ്രബല പ്രേമയാ പ്രേമയക്കിൻ പശുവെച്ച് പുരുഷേക് സഹ സ്ത്രീയ കത്തറ് സിദ്ധവെച്ച ഗണുദനു അന്തിമേദി സുമന പബലു നഗ മിയ യാനോ മിയ ഗിയാട പസ്സേ പ്രേമയെ പാപോച്ചാരണേ വിയോഗയെ പാപോച്ചാരണയ പുരുഷയാ വിസിൻ കരണ കാര്യ തമൈ മിയ ഗീതേ തിയെന്നെ മലഹിരു എലിയൻ കൊക്കു ഗിയാദു മിഹിൻ തലാ ഗല പെത്തി പിരുവട്ട എന്ത പെട്ടിയക തിയാല പഹൻ ദെക്കക എലിമെത്തി മദട്ടിയ വെട്ടെത്തി ഹന്ത കെലത്തെന എല ഏ ദണ്ടേ ഇസ്മത്തി സുമനോ ഉമ്പ ഐ നെത്തി ഇതിന് മേ അപ്പി കഥാകരപ്പു മഹാദേവന്ത പ്രേമയാക് മാനവീയ പ്രേമയാക് തമന്യ ഹർദ അഭ്യാന്തരേ നഗന പ്രേമയാക് പിലിമതു തമൈ മേ വിയോഗേ പാപോച്ചാരണേ കരാനി മേ വകേമ തവത് പാപോച്ചാരണയാക് കരണവ മമ്മേ വിയോഗേ പാപോച്ചാരണയാന്നോട് സ്വരൂപ അപ്പിട ഹുന കണ്ടുപുളുവാൻ മോണിക ഏ തമ യമുനാമാലിനി പെരേര കിവിന്തിയക കുളിമാലിക കിയന കവിപത്തേനവ സുരാസൊണ്ട സെമിവലപ്പ കിയല കവിയ മേക്കത് വിയോഗേ പാപോച്ചാരണയാക് തമൈ ഹെബൈ മേക പബളു നഗാഗിൻ ഹാത് പസിന്മ വെനസ് മെത്തനദി വെന്നെ കേവദ ബി വദോ കൊഹെദോ അദദ്ഗീ നിന്ദട യന തുരുമ നിദഹസ നസാവിയേ നുബ നെതി ദാ മടത് നിദഹസ എപാവിയേ ഐ മാദാഗിയേ മുരദേവതാവിയേ ഹെബൈ മെത്തന മേ വെലപ്പിന സമിയ ജീവതുന്നതര ഇന്ന താക്കൽ എക്കമ്മ വചനയാക്വത് ആദരൻ തമംഗ ബിരുദട കഥാ കർപ്പു സമിയക് നെവേ ഓ സുരാസൊണ്ട സമിയക് ഈ വിതരക്കമേ ഓഹു മേ ബിരുദട പാറദമിൻ ബണിമിൻ മേ ബിരുദവ പിലിക്കുൾ കരമിൻ ജീവത്തെന്ന സമിയക് നമുത് ഏ പ്രേമയ പവാ മിയതുനാട പസ്സേ വിയോഗയ പാപോച്ചാരണയാക് വിധിയേറ്റ ഓഹു മേ സുരാസൊണ്ട സമി വലപ്പ കരണ ഇതി നേവകേ നെമെയ് മങ്കിയാന്നേ എത്തനട്ട നെമെയ് പ്രേമയ യായുത്തേ പ്രേമയായുക്തി പബലു നഗ മിയ അനക്കോട്ട് പ පබළු නගාගේ පෙම්වතාට ඒ පුරුෂයාට දැනෙන වියෝගයේ පාපොච්චාරණය දක්වා. මේක අතිශය මනරම් ගීතයක්, මම හරිම කැමති ගීතයක්, ඒ වගේම හරිම මනරම් භාෂාවකින් රචිත ගීතයක්.